0: ജോൺസൺ ഒരു ഞോക്കറവാത്തിയും ബോട്ടിന്റോ നങ്ങിങ് അക്കു തുരുങ് റുമോസോ ഒരു മൂല്യോ തുരുങ് റോസോ ദ്വേരോസോ ഒരു മുക്തി വിഭോ ഞോക്കറവാത്തിയും ബോട്ടിന്റോ കി തുരുങ് യൻ തുരുങ് കാത്തു മുഖേനിങ്കങ് തത്തി പാഞ്ചാങ് കൂത്തി Engeng dados panjong kopo duka gusti ingkang kados pundi kok takon kowe ora ngerti kowe kok takon kowe ora wis ngerti kadangmu digel gento bumi sunutus kinen boyong mustikan ing kraton ngawarta dimacal masada bisa dunu ning kraton gendoko sarangan iki apa kanggo gawene inggih yen to kelakon kraton Gendhoka sangen wis kedurungan jimat Kalmasada bisa kasembadan aku nglebur Pandhawa ngudito sirnane Sudarmaku Rama Prabu Suwargi Kala Pracana lan paman Patih Digya Sekepu ingkang sedane ingkang nyirnake sikeparat Gatikaca sikemglung Gatikaca sikentir Gatikaca kene ngendika tenanan kok digawe dehem-dehem alon-alonan entuk bayar ngerti yo aku ora ngormati temen pati mang-mang ndono kula nuwun dawuh pangandika dina iki yen kadangmu gento bumi norasoan esok umun-umun kok tututi yen to kadangmu ora bisa entuk gawe kowe kang dadi sambung watang utung loro-lorone bali swaning kraton Gendhoka sarangan ora bisa ngaturake jimat ngamarto Kalmasada tak bugili kabeh janggamu inggih ki sing cetha sing ketap inggih pakelik cecek sanggawe kowe usang guyu dikowe usang guyu guyu kok yo guyu atimu ki angok aku ngerti
1: jaran ora ngerti
0: apa atimu angok rumoso kowe bocah suara payu kowe
1: dadak nyukuri brengos barang tinggi
0: lha iya ngono sing nrimo awakmu sebel mulane kok eling-eling nom karo dhuwur siji nalikane kowe nom sapa sing ora seneng karo kowe saiki turu wae kemurem mung kebungkep kowe dhewe aku iki ratu ra ngenyawang ini yo melung gentes aku nyawang lingak linguk konco kancamu sentono pada pesir kowe lingak linguk mungkep bungkep tinggi yuk duh pangandika gusti kulengang sinuwun bapa pendhita dura diat